ഇതിനെ വല്ലാത്ത നാണം വേറെ നിന്നെ കണ്ട നേരം നെഞ്ചിന് വല്ലാത്ത നാണം.